0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മധുര കേശവ ഭാഗവതർ പാടിയ കൃതികൾ കേൾക്കാം. വയലിൻ കെ വെങ്കടാചലം, മൃദംഗം ബി ദൊരൈസ്വാമി. ആദ്യം ബേഗട രാഗത്തിൽ വന്ദേ ദേവ ദേവ തവ എന്ന കൃതി കേൾക്കാം. രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
2: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. Listen to Carnatic classical vocal recital by Madhure Keshava Bhagavathar. He is accompanied on the violin by K. Vengidachalam and on the mridangam by B. Dureswamy. He begins his Carnatic classical vocal recital with a composition of Maharaja Swadi Thirunal, Vande Deva Deva Tava, in the rag Begada set to Rupakathal.

0: ഇനി ലളിത പഞ്ചമം രാഗത്തിൽ പരമപുരുഷം എന്ന കൃതികൾക്കം ഖണ്ഡചാപ്പ് താളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: കണ്ടിന്യൂയിങ് ഇസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ. ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ പരമപുരുഷം ഇൻ ദി രാഗ് ലളിത പഞ്ചമം സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.

0: അടുത്തതായി ശങ്കരാഭരണം രാഗത്തിൽ ശ്രീ കമലാംബികയാം എന്ന കൃതി കേൾക്കാം. ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ ശ്രീ കമലാംബികയാം ഇൻ ദ രാഗ് ശങ്കരാഭരണം സെറ്റ് ടു ആദി.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുര കേശവ ഭാഗവതർ പാടിയ കൃതികൾ. കെ വെങ്കടാചലം വയലിൻ, ബി ദൊരൈസ്വാമി മൃദംഗം. ഇനി കമലാംബികായൈ എന്ന കൃതി കേൾക്കാം, മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
1: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ മധുരൈ കേശവ ഭാഗവതർ. ഹി ഈസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ കെ വെങ്കിടാചലം ആൻഡ് ഓൺ ദ മൃദംഗം ബൈ ബി ദൊരൈസ്വാമി. നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, കമലാംബികായേ. ഇന്ദിരാഗ് കാംബോജി സെറ്റ് ടു ആദിതാൾ.

0: അടുത്തതായി സാവേരി രാഗത്തിൽ ദേവി പാവനെ എന്ന കൃതി കേൾക്കാം. ആദിതാളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: Now listen to a composition of Maharaja Swadhi Thirunal, Devi Pavane, in the rag Saveri, set to Adithal.

0: അവസാനമായി ശ്ലോകങ്ങൾ കേൾക്കാം.
1: മധുരൈ കേശവ ഭാഗവതർ കൺക്ലൂഡ്സ് ഇസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ വിത്ത് എ ശ്ലോക.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുര കേശവ ഭാഗവതർ പാടിയ കൃതികൾ. കെ വെങ്കടാചലം വയലിൻ, ബി ദൊരൈസ്വാമി മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ by Madhuri Keshava Bhagavathar. Accompanying artists were K. Venkatachalam on the violin and B. Doraiswamy on the mridangam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഓ എസ് ത്യാഗരാജൻ പാടിയ കൃതികൾ കേൾക്കാം. എ കന്യാകുമാരി വയലിൻ, മന്നാർഗുടി എ ഈശ്വരൻ മൃദംഗം, ഇ എം സുബ്രഹ്മണ്യം ഖടം, പാപനാശം ശിവൻ കൃതികൾ കേൾക്കാം. ആദ്യം രീതിഗൗള രാഗത്തിൽ തത്വമറിയ തരമ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic classical vocal recital by O.S. Thyagarajan. He is accompanied on the violin by A. Kanyakumari, on the mridangam by Mannargudi A. Ishwaran, and on the ghatam by E.M. Subramaniam. Listen to the compositions of Pavanasham Shivan. He begins his Carnatic classical vocal recital with Tattva Mariya Tarama in the rag Reethi Gaula set to Adithal.

0: ഇനി മലയമാരുതം രാഗത്തിൽ കർപ്പക മനോഹര എന്ന കൃതി കേൾക്കാം. ഖണ്ഡചാപ്പ് താളം.
1: കണ്ടിന്യൂയിങ് ഇസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ. ഹി വിൽ നൗ പ്രസന്റ് കർപ്പക മനോഹര ഇൻ ദ രാഗ് മലയമാരുതം സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.

0: അടുത്തതായി ഹിന്ദോളം രാഗത്തിൽ സാമഗാന ലോലനെ എന്ന കൃതി കേൾക്കാം ആദിതാളം.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ സാമഗാന ലോലനെ ഇൻ ദ രാഗ് ഹിന്ദോളം സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് OS ത്യാഗരാജൻ പാടിയ കൃതികൾ. വയലിൻ എ കന്യാകുമാരി, മൃദംഗം മന്നാർഗുഡി എ ഈശ്വരൻ, ഖടം ഇ.എം. സുബ്രഹ്മണ്യം. ഇനി ഹരികാംബോജി രാഗത്തിൽ എനത് മനം എന്ന കൃതി കേൾക്കാം ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by O.S. Thyagarajan. He is accompanied on the violin by A. Kanyakumari, on the mridangam by Mannargudi A. Eeswaran, and on the ghatam by E.M. Subramanyam. Next is a composition, Enathu Manam, in the rag Hari Kamboji, set to Adithal.

0: അവസാനമായി ശങ്കരാഭരണം രാഗത്തിൽ മഹാലക്ഷ്മി എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പത്താളം.
1: ഒ എസ് ത്യാഗരാജൻ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ വിത്ത് മഹാലക്ഷ്മി ഇൻ ദ രാഗ് ശങ്കരാഭരണം സെറ്റ് ടു മിശ്രചാപ്പത്താളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഒ എസ് ത്യാഗരാജൻ പാടിയ കൃതികൾ. വയലിൻ എ കന്യാകുമാരി, മൃദംഗം മഞ്ഞാർഗുടി എ ഈശ്വരൻ, ഖടം ഇ എം സുബ്രഹ്മണ്യം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ ബൈ ഒ എസ് ത്യാഗരാജൻ. Accompanying artists were A. Kanyakumari on the violin, Mannargudi A. Eeswaran on the mridangam, and E. M. Subramaniam on the ghatam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ കെ എസ് ഗോപാലകൃഷ്ണൻ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ കേൾക്കാം. സി രാജേന്ദ്രൻ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം. നൗ വി ബ്രിങ് യു എ ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ കെ എസ് ഗോപാലകൃഷ്ണൻ. ഹി ഈസ് അക്കംപനീഡ് ഓൺ വയലിൻ ബൈ സി രാജേന്ദ്രൻ, ഓൺ മൃദംഗം ബൈ തിരുവനന്തപുരം വി സുരേന്ദ്രൻ, ആൻഡ് ഓൺ ഖടം ബൈ തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ. ആദ്യം പട്ടണം സുബ്രഹ്മണ്യ അയ്യർ ചിട്ടപ്പെടുത്തിയ നവരാഗമാലികാ വർണ്ണം ആദിതാളം. കെ എസ് ഗോപാലകൃഷ്ണൻ സ്റ്റാർട്സ് ഹിസ് റിസൈറ്റൽ വിത്ത് നവരാഗമാലികാ വർണ്ണം ആദിതാളം, കോമ്പോസിഷൻ ബൈ പട്ടണം സുബ്രഹ്മണ്യ അയ്യർ.

അടുത്തത് അമൃതവർഷിണി രാഗത്തിലുള്ള മുത്തയ്യ ഭാഗവതരുടെ കൃതിയായ സുധാമയി രൂപകതാളം. നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഇൻ രാഗ അമൃതവർഷിണി, സെറ്റ് ടു രൂപകതാള, കോമ്പോസ്ഡ് ബൈ മുത്തയ്യ ഭാഗവതർ, സുധാമയി.

കേസ് ഗോപാലകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി രാജേന്ദ്രൻ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം. യു ആർ ലിസണിംഗ് ടു എ ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ കെ എസ് ഗോപാലകൃഷ്ണൻ. ഹീസ് അക്കംപനീഡ് ബൈ സി രാജേന്ദ്രൻ ഓൺ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ ഓൺ മൃദംഗം ആൻഡ് തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഓൺ ഖടം. വൃന്ദാവന സാരംഗരാഗത്തിലുള്ള സ്വാതി തിരുനാൾ കൃതിയായ ചലിയേ കുഞ്ചന് എന്ന കൃതിയാണ് അടുത്തത്. ആദിതാളം. നെക്സ്റ്റ് ഇസ് ചലിയേ കുഞ്ചന് ഇൻ രാഗ വൃന്ദാവന സാരംഗ, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ, സെറ്റ് ടു ആദിതാളം.

ഈ കച്ചേരിയിലെ അവസാന ഇനം ത്യാഗരാജകൃതിയായ നന്നു പാലിമ്പ മോഹനരാഗം ആദിതാളം. ദ ലാസ്റ്റ് ഐറ്റം ഇൻ ദിസ് റെസൈറ്റൽ ഈസ് നന്നു പാലിമ്പ കമ്പോസ്ഡ് ബൈ ത്യാഗരാജ സെറ്റ് ടു ആദിതാള ഇൻ രാഗ മോഹന.

ഇതുവരെ നിങ്ങൾ കേട്ടത് കെ എസ് ഗോപാലകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. സി രാജേന്ദ്രൻ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, തൃപ്പുണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം. യു ആർ ലിസണിംഗ് ടു എ ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ കെ എസ് ഗോപാലകൃഷ്ണൻ. ഹി വാസ് അക്കമ്പനീഡ് ബൈ സി രാജേന്ദ്രൻ ഓൺ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ ഓൺ മൃദംഗം ആൻഡ് തൃപ്പുണിത്തുറ എൻ രാധാകൃഷ്ണൻ ഓൺ ഖടം. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.